வெல்கம் டு குமரி எஃப்எம் 101. நமஸ்காரம், ஹாய், குட் மார்னிங் ஆல். இதா ഞാൻ എത്തി. എല്ലാവരും സുഖമാണല്ലോ. ഒരു നല്ല സോങ് കേട്ടിച്ചു വന്നല്ലോ. നരിവേട്ട ഈ മൂവിൽ നിന്നും ഒരു അടിപൊളി പാട്ടാണേ.

നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ളത് എല്ലാം നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം. പക്ഷേ നമ്മൾ പലപ്പോഴും ശരിക്കും ഇതൊന്നും കാണാറില്ല എന്ന് മാത്രം. കാട്ടിലെ രാജാവായ സിംഹം ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മൃഗശാലയിലും അല്ലെങ്കിൽ വീഡിയോയിലും ഒക്കെയാണ്. സിംഹം നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് പാഠങ്ങളുണ്ട് അറിയോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോക്കസ് ഇസ് ദ കീ. സിംഹം ഒരു മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങുമ്പോ അത് അല്ലറി വിളിച്ച് ഞാനിത് വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ടല്ലേ വരിക. ഇറ്റ് ഓൾവേസ് കീപ് ദ തിങ് വെരി ലോ. അതിങ്ങനെ നടന്ന് നടന്ന് വന്നിട്ട് ആ മൃഗത്തിനെ ലക്ഷ്യമാക്കിട്ട് ഒരു പിടിത്തണ്ട് ഇത് വല്ലാണ്ട് ഒച്ചിട്ട് വന്നാലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാ ഈ പിടിക്കാൻ വരുന്ന മൃഗം എന്നെ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ആവശ്യമില്ലാതെ കുറെ ബ്ലാ ബ്ലാ ബ്ലാ ബ്ലാ ബ്ലാ എന്ന് സംസാരിച്ചിട്ട് നമ്മളുടെ ഫോക്കസ് ലൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തിലേക്കാണ് ഇറങ്ങുന്നത് ആ കാര്യത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഒരു കരിയറിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ കരിയറായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ചുറ്റുമുള്ള വേറെ ഒന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. അതിലേക്ക് എത്തിപ്പെടുക എന്ന അന്തിമയമായ ലക്ഷ്യമാണ് എനിക്കുള്ളത് എന്ന ബോധ്യത്തോടെ മുന്നോക്കി പോവുകയെങ്കിൽ സിംഹത്തിനെ പോലെ രാജാവായി നിങ്ങളുടെ ലക്ഷ്യ ബോധത്തിലേക്ക് എത്തി നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. ഈ ഒരു ടൈമിൽ നമുക്കൊരു അടിപൊളി സോങ് കേട്ടിട്ട് വരാം.

0: നല്ല പാട്ടാണല്ലോ കേട്ടത്. തുടരും മോവിൽ നിന്നും നല്ല പാട്ടാണേ.
1: സിംഹം പഠിപ്പിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പാഠമാണ് ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യാൻ പാടില്ല. ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നിങ്ങൾ ഈ പൂച്ചയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച എലിയെ പിടിക്കുന്നത് അവിടെ തട്ടി ഇവിടെ തട്ടി ഏകദേശം നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ സിംഹം ഒരു ഇരയെ പിടിക്കാൻ പോകുമ്പോഴേക്കും അതിന്റെ ആദ്യം കാലെ കടിച്ച് പിന്നെ കയ്യെ കടിച്ച് പതുക്കെ പതുക്കെ അങ്ങനെ ഒന്നുമല്ല സിംഹം ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് അതിന്റെ കഴുത്തിൽ ഒരു കടിയാണ്. കാരണം അതിനറിയാം ഒരു പ്രാവശ്യം ആ ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്താൽ അതായത് വെറുതെ കളിക്കാൻ ഒരു മോഡ് തോന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കളിച്ചോണ്ട് നടന്നു പോയാൽ ഒരു പക്ഷേ ഇര നഷ്ടപ്പെടും. ഇര നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഭക്ഷണം ഇല്ലാണ്ട് പട്ടിണിയായി പോകും. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായ സമയത്ത് മനസ്സിലാക്കി റൈറ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് പ്ലേസിൽ ഗപ്പ് ഒരു പിടി പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യില്ല. അടുത്തതായി നമുക്കൊരു ഗാനം കേൾക്കാം. മേഘം മൂവിയിൽ നിന്നും ഒരു

അതുപോലെ സിംഹം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് ഫെയിലിയറിൽ വെറുതെ മാനം നൊന്ത് പോകരുത് എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് വരും, തോൽവി വരും കേട്ടോ, അതിന് പേടിക്കരുത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ചിലപ്പോ തോറ്റുപോയി എന്നൊക്കെ വരും. പക്ഷേ തോറ്റുപോകുന്ന ഇടത്തിലിരുന്ന് എണീക്കാൻ ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം, ഒരു ഒരു കപ്പാസിറ്റി, ഇതൊക്കെ നമുക്ക് വേണം. സിംഹം ഇരയെ പിടിക്കാൻ പോകുമ്പോ നിങ്ങൾ എന്താ വിചാരിച്ച, സിംഹം പിടിക്കാൻ പോകുന്ന എല്ലാ ഇരയും അതിന് കിട്ടുന്നെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. അപ്പൊ ഒരു 5 ഇരയുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ സിംഹത്തിന് കിട്ടുന്ന 1 ഇരയായിരിക്കും. 5-1 എന്നാണ് സാധാരണ അനിമൽ കിങ്ഡത്തിൽ ലയന്റെ കേസിൽ പറയാനുള്ള റേഷ്യോ. അപ്പോ അങ്ങനെ വരുമ്പോ ഒരു ഇരയെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഹോ ഞാൻ എത്ര അതിന്റെ പിന്നാലെ പോയിട്ട് ലോക്കിട്ടിട്ട് പമ്മി പമ്മി പമ്മി പോയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ എത്ര ഓടിയതാ, അല്ലെങ്കിൽ എത്ര പ്ലാൻ ചെയ്തതാ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞിട്ട് സിംഹം ഒരു മൂലയിൽ കിടക്കാറില്ല. അപ്പോ അത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് ചത്തുപോകും എന്നുള്ള ബോധം പൂർണമായി സിംഹത്തിന് ഉണ്ട്. അതുകൊണ്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിനെ നോക്കി അടുത്ത പരിപാടിക്ക് ഇറങ്ങും. അല്ലാണ്ട് പേടിക്കും വിഷമിക്കും ഒന്നും ഇല്ല, കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കില്ല. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്കും എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ, എന്തെങ്കിലും ഒക്കെ ഫെയിലിയേഴ്സ് വന്നാൽ അവിടെ നിന്ന് ചടകൂട എഴുന്നേക്കണം. നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് എണീറ്റ് വരണം. ആവശ്യമുള്ളത് ഒരു സെൽഫ് കോൺഫിഡൻസും ഒരു സെൽഫ് ഡ്രൈവുമാണ്. അടുത്തതായി ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. തീവണ്ടി ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ ശ്രേയ ഘോഷൽ പാടിയത്.

ചിലപ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടായിരിക്കും. പ്രകാശം നൽകുന്ന ഒന്നിനെയും നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. ആ സമയം നമ്മൾ എല്ലാം ലൂസായി പോയ ഒരു ഫീലിലായിരിക്കും. അങ്ങനെ ഒരിക്കലും ആവരുത്. എന്തൊക്കെ ഇരുട്ടാണ് എങ്കിലും നമ്മളുടെ ഉള്ളില് ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിനെ നമ്മളെ നയിക്കുവാൻ സാധിക്കും. എത്രയൊക്കെ വിഷമ ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിലും ഓർക്കുക, ഉള്ളിൽ അഗ്നി ഉണ്ടല്ലോ, അതിനെ കെടാൻ അനുവദിക്കരുത്. അടുത്തതായി ജാക്കബിന്റെ സ്വർഗരാജ്യം ചിത്രത്തിനായി ഉണ്ണിമേനോൻ ചിത്താര മീര ശർമ്മ പാടിയത്.

വിജയിക്കാൻ വേണ്ടിയത് ലയൺ ആറ്റിറ്റ്യൂഡ്. കാട്ടിലെ രാജാവ് ആര് എന്ന ചോദ്യത്തിന് കൊച്ചു കുട്ടികൾ പോലെ നൽകുന്ന ഉത്തരം സിംഹമാണ്. സിംഹം ഒരിക്കലും പിന്തിരിയില്ല, സിംഹം പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമേയല്ല, സിംഹം മുന്നോട്ട് തന്നെ പോകുന്നവനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലുള്ള യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾ വീണു പോയി എന്നൊക്കെ വരും. വീണ സ്ഥലത്ത് നിന്നും നിങ്ങൾ എണീറ്റ് വീണ്ടും യാത്ര തുടരണം. നിങ്ങൾ ധൈര്യമായിട്ട് എണീറ്റ് മുമ്പോട്ട് പോകാൻ ഒരു സിംഹത്തിനെ പോലെ നിങ്ങൾക്കും സാധിക്കണം.

குமரி எஃப்எம் 101 இத்ரையும் சமயம் கான கேரளியான கேட்டுக்கொண்டிருந்தது. சந்தோஷமாயிட்டு ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട് ടാറ്റാ ബൈ ബൈ പറയുന്ന സമയം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഗാന കേരളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. താങ്ക് യു ഓൾ. അപ്പോ നമുക്കും ഇതേപോലെയൊക്കെ നടക്കാൻ ഒന്ന് ശ്രമിച്ചാലോ?